0: ക്രൈസ്റ്റ് കേരള അസോസിയേഷൻ പ്രൗഡ്ലി പ്രസന്റ്സ് നമസ്തേ കേരള, ദി ഫസ്റ്റ് മലയാളം റേഡിയോ പ്രോഗ്രാം ഇൻ സൗത്ത് ഐലൻഡ്.
1: ദി ഷോ വിൽ കവർ വേരിയസ് ടോപ്പിക്സ് ആൻഡ് കറന്റ് അഫയേഴ്സ് ഫോർ ദി മലയാളി ആൻഡ് വൈഡർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, ആൻഡ് വിൽ ഓൾസോ ഇൻക്ലൂഡ് ലോക്കൽ ന്യൂസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ന്യൂസ് അഫയേഴ്സ് ഇൻ ഇന്ത്യ.
2: There will be a mix of popular Indian music from all parts of India. We will also have discussions and interviews with the local Indian community members and professionals.
1: Please join us at 8 p.m. every third Wednesday. We are also available on podcast on planes.org.nz.
0: Namaste Kerala.